ഇജ ആകാശവാണി ഈറ്റാനഗർ അഞ്ഞി ഒക്ടോബർ ലെമഞ്ഞി അല്ലി താരിഖ് ദേവാർ ഇപ്പോൾ ഹാസോ ആസം ബജി പുഞ്ഞി മിനറ്റ് മുഴുക്കിപ്പിശം വാഞ്ചോ സായ്ക്കാപ്പം കപ്പയ് പോവാ കഹോ പായ്